ഞെടി ബല്ലുള്ള അനന്നാണ് പോകളണുപുറു മിഞ്ഞടി ബല്ലുളായനാണ് പോകളണുപുറു മിഞ്ഞടി ബല്ലുളായനാണ് പോകളണുപുറു ഗുഡ് ബൈ മഞ്ജാള കണ്ടുറിയോ ഗുഡ് ബൈ മഞ്ജാള കണ്ടുറിയോ ഗുഡ് ബൈ ഗുഡ് ബൈ മഞ്ജാള.

മിഞ്ഞടി ബാലുളായ നാണു പോകളണു ബ്രു മിഞ്ഞടി ബാലുളായ നാണു പോകളണു ബ്രു ഗുഡ് ബൈ മഞ്ജാള കണ്ടിയോ ഗുഡ് ബൈ മഞ്ജാള കണ്ടിയോ ഗുഡ് ബൈ ഗുഡ് ബൈ മഞ്ജാള കണ്ടിയോ ഗുഡ് ബൈ മഞ്ജാള ഓലെ അളിബോരുള്ള ഗോൾ വൻ ഗോ അലേ അളിബോരുള്ള ഗോൾ വൻ ഗോ